കടി പോയാലേ പോയോ ഫ്രിഡ്ജിൽ കടി പോയി കഴിഞ്ഞിട്ടില്ല ചാഴ മാറി പാട്ടും പീറ്റിനായി ഫ്രിഡ്ജിൽ കഴിഞ്ഞത് മാറിയില്ല.